0: ஆகாஷவாணி. கூட்டுகாரி.
1: ഇന്ന് കൂട്ടുകാരിയിൽ ആർത്തവ വിരാമം, അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും. നമുക്കറിയാം, സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ആർത്തവ വിരാമം അഥവാ മെനോപോസ്. എന്നാൽ സമൂഹവും കുടുംബവും അധികം ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണിത്. ഒരുപാട് ശാരീരിക മാറ്റങ്ങളും മാനസിക സമ്മർദ്ദവും നേരിടുന്ന ഒരു സമയം. അവൾക്ക് വളരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ഈ അവസ്ഥയിൽ സമൂഹത്തിനും കുടുംബത്തിനും എങ്ങനെ അവളെ സഹായിക്കാം, മനസ്സിലാക്കാം, എന്തൊക്കെ അതിനായി ചെയ്യാൻ സാധിക്കും എന്നെല്ലാമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ എത്തിയിട്ടുള്ളത് സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി ടി വാണിദേവിയാണ്. സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത് റൂബി ബാബു.
2: സ്വാഗതം ഡോക്ടർ.
3: താങ്ക് യു.
2: ആദ്യം തന്നെ ചോദിക്കട്ടെ, ശരിക്കും മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണോ ആർത്തവ വിരാമം എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ നെറ്റിചുളിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നും നമ്മുടെ ചുറ്റുമുള്ളത്. അവരോട് എന്താണ് പറയാനുള്ളത്?
3: സാധാരണ ആർത്തവത്തിനെ കുറിച്ച് പറയുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ആദ്യ ആർത്തവത്തിനെ കുറിച്ച്, ഋതുമതികളാകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കുട്ടികളെ ബോധവൽക്കരിക്കാറുണ്ട്. പലപ്പോഴും കുടുംബങ്ങളും കുടുംബാംഗങ്ങളും എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാണാറുണ്ട്, പ്രിപ്പറേഷൻസ് കൊടുക്കാറുണ്ട്, എന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനകത്തും അതുപോലെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും നമുക്ക് കിട്ടാത്ത, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ തന്നെ ഒരു പകുതിയോളം നമ്മൾ പിന്നിട്ടതിന് ശേഷം ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റമാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. പെട്ടെന്നൊരു ദിവസം കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല അത്, അതൊരു പ്രോസസ്സാണ്. ആർത്തവ വിരാമമായി എന്ന് നമ്മൾ ഉറപ്പിക്കണമെങ്കിൽ 12 മാസമെങ്കിലും സ്ഥിരമായി നമുക്ക് ആർത്തവം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം, അപ്പോഴാണ് നമ്മൾ ആർത്തവ വിരാമമായി എന്ന് പറയുന്നത്. അതിനു മുന്നേ ഉള്ളൊരു ഫേസ് ഉണ്ട്, ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്ന ഒരു സമയം. അതൊരു കുറച്ച് നാള്, ചിലപ്പോൾ ഒരു 2-3 വർഷം, മേ ബി ചിലർക്കൊക്കെ 1-5 വർഷം മുന്നേയൊക്കെ തന്നെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്, മാനസികമായിട്ടും ശാരീരികമായിട്ടും. കോഗ്നിറ്റീവ്ലിയും, അതായത് നമ്മളുടെ ബൗദ്ധിക ബുദ്ധിപരമായ അല്ലെങ്കിൽ ബ്രെയിൻ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതൽ വേണ്ടുന്ന ഫോക്കസിങ്ങിനകത്ത് ഒക്കെ ഡിഫിക്കൽട്ടീസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇത് ഒരു പ്രശ്നം തന്നെയാണ്, വെറുതെ പറയുന്നതല്ല എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. ഇപ്പം സമൂഹത്തിനോട് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഋതുമതിയാകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രിപ്പറേഷൻസും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ ആദ്യമായി അങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന കെയറും ഒക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ നിലനിർത്തി പോകുന്ന ഒന്നാണ്. കുട്ടിയെ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് മിക്ക കുടുംബങ്ങളിലും എടുക്കാറുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. കുടുംബങ്ങളിലെ പോലെ തന്നെ സ്കൂളുകളിൽ നിന്നും കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുകയും അവയർനെസ് പ്രോഗ്രാംസ് ചെയ്തും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും

0: ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഈ ആർത്തവവിരാമത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ത്രീകൾ. അവരെ അംഗീകരിക്കുക, അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സമൂഹം മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന്, കുടുംബാംഗങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടെന്ന് ആവശ്യകതയുണ്ട്.
1: സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഫേസിലും അവർ ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഉള്ള ആർത്തവം തൊട്ട് പിന്നീട് പ്രഗ്നൻസി, ഡെലിവറി, പോസ്റ്റ്മോർട്ടം, കണ്ടിന്യൂസ്ലി അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ആർത്തവ വിരാമത്തിലുണ്ടാകുന്ന

0: സ്ത്രീക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും ഹോർമോണൽ വേരിയേഷൻസ് ആണ്. വളരെ സന്തുലിതാവസ്ഥയിൽ പോയിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു വളരെ വലിയൊരു വേരിയേഷനിലേക്ക് പോകുന്നതാണ് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൻ്റെ കാരണം. ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ശാരീരികമായി മാത്രമല്ല, വെറുതെ അങ്ങ് ഒരു ആർത്തവം നിലയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അവിടെ നമ്മുടെ ഇമോഷൻസിന്റെ പുറത്തൊരു കൺട്രോൾ ഇല്ലായ്മ വരാം, പലരോടും നമുക്ക് ദേഷ്യം തോന്നാം, നമ്മളോട് തന്നെ ദേഷ്യം തോന്നുന്ന ഒരവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാം. പ്രധാനമായിട്ടും കാണുന്നത് നമുക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ, പിന്നെ എന്തിനാണ് ഇപ്പം ഇത്രയും ദേഷ്യം, ഞാൻ എന്ത് ചോദിച്ചാലും എന്തിനാണ് ദേഷ്യം എന്ന് തോന്നുന്ന ഒരു ക്ലിയർ കട്ട് ഡീമാർക്കേഷൻ നമ്മൾ കാണും. ചിലപ്പോൾ സങ്കടമായിരിക്കാം വരുന്നത്, കാരണമില്ലാതെ വെറുതെ ഒരു സങ്കടം, നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ. അതൊക്കെ സാധാരണ നമ്മൾ ഡിപ്രഷന്റെ സിംറ്റംസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉത്കണ്ഠയുണ്ടാവാം, നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, എൻ്റെ ബന്ധങ്ങൾ എന്നിൽ നിന്ന് അറ്റുപോകുമോ, എങ്ങനെയൊക്കെയുള്ള ഉത്കണ്ഠകളും വ്യക്തികൾക്കുണ്ടാവാം. ഏത് തന്നെയാണെങ്കിലും ഒരു പെരുമാറ്റത്തിലോ ചിന്തകളിലോ ഒരു വ്യത്യാസം നമ്മളിൽ ഒരു വ്യക്തിയിൽ കണ്ടാൽ, അത് ആർത്തവവിരാമവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ മറ്റ് കാരണങ്ങൾ കൊണ്ടായിക്കോട്ടെ, ഇതുപോലൊരു വ്യത്യാസം നമ്മളുടെ കൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ കണ്ടാൽ അവിടെ നമ്മൾ ഇന്റർവീൻ ചെയ്യണം. അവരെ വെറുതെ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ഇവാലുവേഷൻ എടുത്ത് അതിനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഞാൻ ഇത്രയുമുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നു അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വാഭാവികമായും പ്രായവും മറ്റു കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഗൈനക്സിനും ജനറൽ മെഡിസിനിലുള്ള ഡോക്ടേഴ്സിനും അത് പറയാൻ പറ്റും, ഇത് ഒരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടൊരു പെരിമെനോപോസൽ ഫേസിൽ വന്ന ഒരു കാര്യമാണോ, മറ്റെന്തെങ്കിലും റീസൺസ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് റൂൾ ഔട്ട് ചെയ്യണം. അപ്പം ഇതൊരു വളർച്ചയുടെ കാലഘട്ടം മാത്രമാണ്, അതുകൊണ്ട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മെനോപോസ് ഫേസ് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം.
1: ഈ സമയത്ത് വരുന്നതാണ് ഈ ഉറക്കമില്ലായ്മ, അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും?
0: സാധാരണഗതിയിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ആണ് വിഷാദത്തിൻ്റെതായ സിംറ്റംസ് ആയിട്ടുള്ള ഉറക്കമില്ലായ്മ, ഭക്ഷണം കഴിക്കാൻ തോന്നായിക, ഒരു എനർജി ഇല്ലായ്മ, ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, മെമ്മറി ലോസ് വരിക. മെമ്മറി ലോസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു ഡിമെൻഷ്യയുടെ തുടക്കം എന്നുള്ള നിലയിൽ ഒന്ന് തെറ്റിദ്ധരിക്കേണ്ടുന്ന മെമ്മറി ലോസ് അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ശരിക്കും അങ്ങനെ സംഭവിച്ചോ അല്ലെങ്കിൽ ഞാനത് മറന്നുപോയതാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ്, അതിനെയാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഒക്കെ തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാവാം. നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ഓവർകം ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ സിംറ്റംസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. എത്രത്തോളം തീവ്രമാണ് ഈ സിംറ്റംസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ആ സിംറ്റംസിന്റെ തീവ്രത അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ മതിയോ, കൗൺസിലിംഗ് വേണോ, സൈക്കോതെറാപ്പി വേണോ, അതോ ഏതെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസ് നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ തീവ്രത അളക്കണമെങ്കിൽ വീണ്ടും നമ്മളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം.
1: ഈ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ കാര്യം പറയുമ്പോഴാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം എപ്പോഴും ദ ലീസ്റ്റ് കൺസിഡറേഷൻ ആണ് അവർ വെക്കുന്നത്. കുടുംബാംഗങ്ങൾ എത്രത്തോളം ഇതിലെ ശ്രദ്ധിക്കണം?
0: സ്ത്രീകളുടെ പൊതുവേ ഉള്ളൊരു രീതി എന്ന് പറയുന്നത് ഒരു സെൽഫ് ടൈം ഇല്ലായ്മ തന്നെയാണ്. എന്ത് കാര്യവും ഇത് എന്റെ അല്ലേ, അത് പിന്നെ ചെയ്യാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈവൻ ഭക്ഷണം കഴിക്കുന്ന കാര്യം മുതൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ബാക്കി എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിക്കാതിരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നവരുണ്ട്. ഇതൊക്കെ ഒരു അൺഹെൽത്തി പ്രാക്ടീസ് തന്നെയാണ്. അപ്പൊ അവിടെ കെയർ ചെയ്യുന്ന കുടുംബാംഗങ്ങൾ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. ഈ ഹോർമോണൽ വേരിയേഷൻസ് ആണ് നമ്മുടെ പെരിമെനോപോസൽ സിൻഡ്രോമിന് അല്ലെങ്കിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം എന്ന് പറയുമ്പോഴും സമൂഹം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മുടെ കുടുംബാംഗങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ കൂടെ ജീവിക്കുന്ന മക്കളും ഹസ്ബൻഡും പാരൻസും ഇൻലോസും ഇവരെങ്ങനെ ഈ ഫേസിനെ കടന്നു പോകാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു, അത് ആ ഫേസിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, നിത്യേനയുള്ള സപ്പോർട്ടാണ് അതിലെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ജീവിതകാലം മുഴുവൻ യാതൊരു വാല്യൂവും കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുന്നുവെന്നോ ഏത് ചെയ്യുന്നുവെന്നോ അന്വേഷിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് കെയർ ചെയ്തു എന്ന് പറയുന്നതിലല്ല കാര്യം. ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നുള്ള പരിഗണന കുടുംബത്തിനകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നമ്മളെ ഒരാൾ

0: കെയർ ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്, എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട് എന്നുള്ളൊരു തോന്നല് തന്നെ നമ്മുടെ കുറേ മാനസിക പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ, നോർമലി ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്ന ഒരാളെ അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമാക്കും എന്നുള്ളതല്ല. നമ്മളുടെ എൻവയോൺമെന്റിനെ, നമ്മളുടെ ചിന്താരീതികളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധി വരെയെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്. എന്നാലും ചിലരിലെങ്കിലും നമ്മൾ അത്രയും സപ്പോർട്ട് കൊടുത്താൽ പോലും തീവ്രമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ വരുന്നവർ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ടുന്നത് തന്നെയാണ്.
1: ഫാമിലി സപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമാണ് പാർട്ട്ണറുടെ സപ്പോർട്ട്. പോയി പറയണ, നമ്മുടെ ബോഡി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, ഏറ്റവും കൂടുതൽ പങ്കാളിയാണ് അത് മനസ്സിലാക്കേണ്ടത്. അവരുടെ ലൈഫിൽ ഇത് വരുത്തുന്ന മാറ്റങ്ങൾ അത് എങ്ങനെയാണ്?
0: പങ്കാളികളുമായിട്ടുണ്ടാവുന്ന സ്ത്രീകൾ പറഞ്ഞു കേൾക്കുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സെക്ഷുവൽ ലൈഫിനെ ഇത് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ 40 വയസ്സെന്ന് അല്ലെങ്കിൽ 45 വയസ്സ് എന്നുള്ളൊരു പ്രായത്തിൽ നിൽക്കുന്ന സമയത്ത്, ഭർത്താക്കന്മാര് നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ ഒരു പ്രായപരിധിയിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം ഒരു 55 വരെയൊക്കെ ഉള്ള പ്രായത്തിലുള്ള ഏജ് ഗ്യാപ്പ് കുറഞ്ഞു വരികയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള നീഡ്സിന് വലിയ ചേഞ്ചസ് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഒരു വലിയ ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്ന ഒരു സമയവുമാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ട്ണറിന് ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, ഇമോഷണൽ നീഡ്സ് ഉണ്ട്. അവിടെ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ലൈഫിനകത്ത് ഒരു സെക്ഷുവൽ ഫ്രീക്വൻസി ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. ഈ പെരിമെനോപോസൽ ഫേസ് വളരെ തീവ്രമായി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, അടുത്തു വരുന്നതോ അല്ലെങ്കിൽ വർത്തമാനം പറയുന്നതോ പോലും ഇഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകാം. ഓൾറെഡി നമ്മളൊരു വിഷാദത്തിൻ്റെ പരിധിയിലോ അല്ലെങ്കിൽ ഉത്കണ്ഠയിലോ കൂടെയൊക്കെ കടന്നു പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ നമ്മളുടെ സെക്ഷുവൽ ലൈഫിനെ അഫക്റ്റ് ചെയ്യാം. ഇങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ പാർട്ട്ണർ ഇതെന്താണ് കാര്യം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഒപ്പം നമുക്കിതിനകത്ത് തെറപ്പീസ് കൊടുക്കാനായിട്ട് പറ്റും, ഹോർമോണൽ തെറപ്പീസ് കൊടുക്കാൻ പറ്റും. സെക്ഷുവൽ ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും ലൂബ്രിക്കൻസും അതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പാർട്ട്ണർ വിചാരിച്ചാൽ സാധ്യമാകും, 100% സാധ്യമാകും എന്ന് പറയുന്നില്ല. പക്ഷെ ഒരു ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ്റ്റ് മൊമെന്റിലല്ല ഇമോഷണൽ ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടുന്നത്. യങ്സ്റ്റേഴ്സും അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് അറിയേണ്ടുന്ന കാര്യം തന്നെയാണ്, എങ്ങനെയാണ് പാർട്ട്ണറുമായിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടുന്നത്, ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് എങ്ങനെയാണ് അവർക്ക് കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്.
1: പോസ്റ്റ്പാർട്ടം ഒക്കെ അനുഭവിച്ച ആൾക്കാർക്ക് ഇതിനുള്ള ചാൻസ് കൂടുതലാണോ?
0: കൂടുതലായിരിക്കും. സാധാരണഗതിയിൽ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ വന്നവർക്ക് പെരിമെനോപോസൽ ഫേസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
1: ഇപ്പോ ഈ ഒരു ത്രൂ ഔട്ട് കെയർ ആ സമയത്ത് മാത്രം ശ്രദ്ധിക്കേണ്ട ഒന്നല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ? ഇത്
0: ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് പെരിമെനോപോസൽ ഫേസിനെ അല്ലെങ്കിൽ ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അവിടെ വളരെ വലിയൊരു റോള് ഹോർമോൺസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും നമുക്കൊരു സെൽഫ് മീ ടൈം കണ്ടെത്തുക എന്ന് പറയുന്ന സ്ത്രീകൾ പൊതുവേ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെ അതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്, ഇന്ന് എൻതൂസിയാസ്റ്റിക്കലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ചിലപ്പോൾ ഭയങ്കര നിസ്സാരമായ ഒരു കാര്യമായിരിക്കാം, മറ്റൊരാൾ നോക്കുമ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ എന്നാൽ പോലും അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു തോട്ട് പ്രോസസ് നമ്മുടെ തലയിലുണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. അതുപോലെ വ്യായാമത്തിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്ന് നമ്മൾ വ്യായാമം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതായിട്ട് സമൂഹത്തിൽ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. എന്നാൽ പോലും പുരുഷന്മാരുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ വ്യായാമം ചെയ്യുന്നതിൻ്റെ റേറ്റ് ഭയങ്കര കുറവാണ്. നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ സ്ത്രീയെന്നോ പുരുഷനോ ഭേദമില്ലാതെ വ്യായാമം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഡയറ്റ് പലപ്പോഴും ഭക്ഷണം കഴിക്കാതെ അവോയ്ഡ് ചെയ്യുക, വണ്ണം വയ്ക്കുന്നു എന്നുള്ള തോന്നലുകൊണ്ട് അമിതമായി ഭക്ഷണം ഉപേക്ഷിക്കുന്ന രീതി, ഡ്രാസ്റ്റിക് ഡയറ്റിലേക്ക് പോവുക, ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അവിടെയും നമ്മളൊരു കൺട്രോൾ വെക്കേണ്ടുന്നത്, ഡയറ്റ് എടുത്ത് നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കുവാണെങ്കിൽ കൃത്യമായി അതൊരു പ്രൊഫഷണലിൻ്റെ അടുത്തുനിന്ന് തന്നെ

0: ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട്. അല്ലാതെ എന്തെങ്കിലും മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ച് കഴിച്ചിട്ട് വണ്ണം കുറയ്ക്കാൻ നോക്കുകയോ സയൻറ്റിഫിക് അല്ലാതെ ലോങ് ഡ്യൂറേഷൻ ഫാസ്റ്റിങ്ങിലേക്ക് പോവുകയോ പട്ടിണി കിടക്കുകയോ ഒക്കെ ചെയ്യുന്നത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഹൈഡ്രേഷൻ, വെള്ളം എത്രത്തോളം കുടിക്കുക, പ്രത്യേകിച്ച് ഈ ഒരു ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കൃത്യമായി കാണുന്ന ഒരു കാര്യമാണ്. ഡ്രൈ സ്കിന്നും ശരീരത്തിലുള്ള ചുളിവുകൾ ഫോം ചെയ്യുന്നതും ഒക്കെ ആ സമയത്തൊക്കെ അത് നമ്മളുടെ പേഴ്സണൽ പ്രസന്റേഷനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇത്രയും നാളും ഭയങ്കര സൗന്ദര്യബോധത്തോടുകൂടി ഒക്കെ നടന്നിരുന്ന, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭയങ്കര നല്ലതാണ് എന്നൊക്കെ സ്വയം വിശ്വസിച്ച് നടന്നിരുന്നവരിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇതുപോലെയുള്ളത് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. സോ ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: ഈ യോഗയ്ക്ക് മെഡിറ്റേഷൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?
0: യോഗ മെഡിറ്റേഷൻ ഒക്കെ ഈ പറയുന്ന വ്യായാമ മുറകൾ നമുക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം എന്നുള്ളതാണ്. റിഗറസ് ആയിട്ട് ചെയ്യുന്ന വ്യായാമങ്ങൾ ഉണ്ടാവാം, ഗെയിംസ് ഉണ്ടാവാം, സ്വിമ്മിങ്ങിന് പോകാം എന്നൊക്കെ പറയുന്ന പോലെ അവനവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വ്യായാമ മുറകൾ ശീലിക്കുക.
1: ഒരുപാട് കാലമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, ഇത് ഓരോരുത്തരിലും വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയാണ് ഇതിന്റെ കേസ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഒന്ന് രണ്ട് കേസുകൾ പറയാമോ?
0: വ്യക്തികൾ തമ്മിൽ എങ്ങനെയാണ് അവരുടെ മെനോപോസൽ ഫേസിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് വളരെ വലിയ വ്യത്യാസം. പ്രഗ്നൻസി പോലെ തന്നെ നമ്മൾ എല്ലാവരിലെയും പ്രഗ്നൻസി ഒരേ രീതിയിലാണോ കടന്നു പോകുന്നത് എന്ന് ചോദിച്ചാൽ അല്ല. അതുപോലെ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു ഫേസ് തന്നെയാണ്, ഒരാളുടെ പോലെ തന്നെയായിരിക്കും മറ്റേയാളുടെ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സ്മൂത്തായിട്ട് ആ ഒരു ഫേസിലൂടെ കടന്നു പോയി മെനോപോസ് അച്ചീവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ ചുറ്റും. പീരീഡ്സ് ഒക്കെ ആവുന്നതിന് മുമ്പ് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും. അപ്പൊ അതുപോലെയുള്ള മൈൽഡായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടായി പോകുന്നവരുണ്ട്. സിവിയറായിട്ടുള്ള പെയിൻ അനുഭവിക്കുന്നവരുണ്ട്. ഹോട്ട് ഫ്ലഷസ് ഒക്കെ വന്ന് ഉള്ളിൽ നിന്നൊരു ചൂട് വരുന്ന, അത് നമുക്ക് പ്രത്യേകിച്ചും പുറത്ത് ആർക്കും ചൂടില്ല, വീട്ടിലെല്ലാവരും ഫാൻ ഓഫ് ചെയ്യാൻ പറയുന്നു, പക്ഷെ നമ്മൾ രാത്രി കിടന്ന് വിയർക്കുകയാണ്. ആ നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്ന രീതിയിൽ വിയർത്ത് മനുഷ്യന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു കനല് കത്തിച്ചതുപോലെയുള്ളൊരു ചൂടൊക്കെ ഫീൽ ചെയ്യുന്ന അവസ്ഥ. അപ്പം അത്രയും ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന, തീരെയും മറ്റു മനുഷ്യരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റാതെ ഉൾവലിഞ്ഞു പോകുന്ന അവസ്ഥ, ചിലരിലെങ്കിലും സൈക്യാട്രിക് സിംറ്റംസ് വരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഒരു ഡിപ്രസീവ് ഫേസിലൂടെയോ അല്ലെങ്കിൽ ഒരു തീവ്രമായ ആങ്സൈറ്റിയോ പൊടുന്നനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു OCDയോ ഒക്കെ വരുന്ന അവസ്ഥയിലൂടെയും ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബിഹേവിയറൽ ചേഞ്ചസ് കാണുമ്പോൾ ആ ഇതൊരു പെരിമെനോപോസൽ ഫേസ് ആണ്, അല്ലെങ്കിൽ ആർത്തവമൊക്കെ നിലയ്ക്കാറായതിന്റെ ഭാഗമാണ്, അത് സാരമില്ല, കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കാതെ എന്താണ് നമുക്കിതിന് പരിഹാരം ചെയ്യാൻ പറ്റുന്നത്, തെറപ്പിസ്റ്റിന്റെ സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടുന്നത് അത്യാവശ്യം തന്നെയാണ്.
1: ഈ പറയുന്ന വിലയിരുത്തല് അവരുടെ വർക്ക് പ്ലേസിൽ ഇത് റിഫ്ലക്ട് ചെയ്യും, അവിടെ എത്രത്തോളം സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട്?
0: ശരി തന്നെയാണ്, വർക്ക് പ്ലേസിലും റിഫ്ലക്ട് ചെയ്യും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീകളാണ് നമ്മുടെ ബോസ് എന്നുണ്ടെങ്കിൽ ജോലി സ്ഥലം വളരെ ദുഷ്കരമാണ് എന്ന് പറയാറുണ്ട്. സ്ത്രീകളെ ജനറലൈസ് ചെയ്ത് അടച്ച് ആക്ഷേപിക്കുന്ന ഒന്നുമല്ല, പക്ഷെ എന്നാൽ പോലും ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ ആലോചിക്കുമ്പോൾ മേ ബി ബോസ് ഒക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു ഫേസിൽ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ് ഒക്കെ, അവർക്ക് നമ്മുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കരയാനും ഒന്നും പറ്റില്ലല്ലോ. അവരത്രയും ചിലപ്പോ സ്വന്തം കഴിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് പഴയതുപോലെ എഫിഷ്യൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നലിൽ നിന്ന് ഉണ്ടാവുന്ന ഉത്കണ്ഠയോ ഫ്രസ്ട്രേഷനോ ഒക്കെ ആങ്കറായിട്ടൊക്കെ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ സാധാരണഗതിയിൽ കാണുന്നത് കൂടെ വർക്ക് ചെയ്യുന്നവരെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫ്രണ്ട്ലി അല്ലാതെ ഇടപെടുക, സബോർഡിനേറ്റ്സിനോട് ഒരു കർക്കശ്യത്തോടുകൂടി ഫ്രസ്ട്രേഷൻ മുഴുവൻ ആങ്കറായിട്ട് കാണിക്കുന്ന രീതിയിൽ, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പൊ നമ്മള് ജൂനിയേഴ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഇതിന്റെ പുറകിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അവർക്ക് നമുക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. അവിടെ നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ നമ്മളുടെ സുപ്പീരിയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സിന്റെ ഈ പ്രായത്തിലുള്ളവരുടെ മാനസിക നിലയെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. ഇവിടെ ഇതിനകത്ത് എല്ലാമുള്ള ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതൊരു പെരിമെനോപോസൽ കാര്യമാണ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളത് പലപ്പോഴും

0: അംഗീകരിക്കാൻ സ്ത്രീകൾ തന്നെ തയ്യാറാവുന്നില്ല. ഓ, അതൊന്നും സാരമില്ല, ഞാനത് മാനേജ് ചെയ്തോളാം എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നത് കാണാറുണ്ട്. അങ്ങനെ അല്ല, അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന കാര്യത്തിന് ഗൗരവത്തിൽ തന്നെ കാണണം എന്നുള്ള ഒരു അവബോധമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത്.
1: ഇങ്ങനെ എല്ലാത്തിലും എനിക്കിതൊരു മാനസിക പ്രശ്നമാണെന്ന് കാണുന്ന സ്ത്രീകളിലെ, അല്ലെങ്കിൽ എനിക്കിതൊരു മെന്റൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതെന്റെ ഹോർമോണൽ ഇഷ്യൂസ് ആണ് എന്ന് കരുതി ഓവറായിട്ട് ഉത്കണ്ഠപ്പെടുന്ന സ്ത്രീകൾ
0: ഉണ്ടാവാം. അത് ഈ പറയുന്ന പോലെ ഓരോ കാര്യത്തിനെ കുറിച്ചും നമ്മളുടെ പെർസെപ്ഷൻ എന്താണ്, നമ്മളുടെ തോട്ട് പ്രോസസ് എന്താണ് എന്നുള്ളത് ആ ഒരു ഫേസ് കടന്നു പോകാൻ നമ്മളെ നല്ലോണം സഹായിക്കും. നമ്മൾ എങ്ങനെയാണോ ഒരു കാര്യത്തിനെ ഫേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രിപ്പയർഡ്നെസ് എങ്ങനെയാണോ, അതിനനുസരിച്ചിരിക്കും നമ്മൾ അത് തരണം ചെയ്തു പോവുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഫേസ് ആണ് മെനോപോസൽ ഫേസ്, അല്ലെങ്കിൽ ഒരു പെരിമെനോപോസൽ ഫേസ് എന്ന് പറയുന്നത്.
1: അതിന് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ട്രിഗർ ആവുന്നുണ്ടോ? കാരണം അതിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ റീലിലും ഇന്ന ഇന്ന ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ, അതൊരു തെറ്റായ ഗൈഡൻസ് തരുന്നുണ്ടോ?
0: പലപ്പോഴും സോഷ്യൽ മീഡിയ നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളിലും. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ഒരു പ്രോഗ്രാം പോലും ആൾക്കാരിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോ അതിന്റെ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വെറുതെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറയുന്നു എന്നുള്ളതിനെക്കാട്ടിലും ആ സോഴ്സ് ക്ലിയർ ആണോ, അതിനെക്കുറിച്ച് അറിയുന്നവർ തന്നെയാണോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മളൊരു ഇൻഫർമേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റീസ് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാതിരിക്കുക.
1: നമ്മൾ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഹെൽപ്പ്, ഇപ്പൊ മാഡത്തിന്റെ അടുത്തൊക്കെ വരുന്ന ആ പ്രൊഫഷണൽ ഹെൽപ്പിന്റെ സ്റ്റേജിലല്ലാണ്ട് ഈ പറയുന്ന ദേഷ്യവും ഉത്കണ്ഠയും ഒക്കെ ഒരു മോഡറേറ്റ് ലെവലിലുള്ളവർക്ക് ജനറലി പ്രാക്ടീസ് എന്തൊക്കെ ചെയ്യാം അവരുടെ ആങ്കർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ആങ്സൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, നോർമലി അവരുടെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നൊന്ന് പറയാമോ?
0: ആങ്സൈറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ വീണ്ടും ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക് ടേമിലേക്കൊക്കെ പോകും. അല്ലാതെയുള്ള ചെറിയ സ്ട്രെസ് ഫാക്ടേഴ്സും ചെറിയ പേടി, ഭയം, വിഷാദം, അത് വിഷാദ രോഗമല്ല, പതിയെ ഒരു ഉൾവലിയാനുള്ളൊരു തോന്നൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മളുടെ തൈറോയിഡ് അതുപോലെയുള്ള ഹോർമോൺസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. വൈറ്റമിൻ ഡി പോലെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആണോ നോക്കണം. ഇതൊക്കെ ബാലൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന കുറേ കറക്ഷൻസ് ഉണ്ട്. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മീ ടൈം കണ്ടെത്തുക, നമ്മളൊരു സെൽഫ് ലവ് ക്രിയേറ്റ് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ഇതുവരെ കിട്ടിയ ജീവിതത്തിനോട്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഓരോ ചെറിയ കാര്യത്തിനോടും ഒരു നന്ദിയോടുകൂടി കാണാൻ പറ്റുക. ഇതൊന്നും പെരിമെനോപോസൽ ഫേസിലൊന്നും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുന്ന ഒരു കാര്യമല്ല, ഏതൊരു വ്യക്തിയും ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഹാപ്പിനെസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമ്മളുടെ ഹാപ്പിനെസ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ഇന്നത് ചെയ്താൽ സന്തോഷം കിട്ടും എന്ന് നമുക്ക് ആരുടെ കാര്യത്തിലും പറയാൻ പറ്റില്ല. ചിലർക്ക് സൈക്കിളിൽ ഓട്ടുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും സന്തോഷം, ചിലർക്ക് സമാധാനപരമായിട്ടിരുന്ന ഒരു സിനിമ കാണാൻ പറ്റിയാലായിരിക്കും സന്തോഷം. അത് അവനവൻ ഐഡന്റിഫൈ ചെയ്യുകയും ആ ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യത്തിന് സമയം കണ്ടെത്തുകയും ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ പുതിയ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും, എന്തൊക്കെയോ നമ്മൾ അച്ചീവ് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു തോന്നല് വരും. പലപ്പോഴും നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ വയസ്സായി എന്ത് പഠിക്കാൻ, അല്ലെങ്കിൽ എന്തോ ചെയ്യാൻ, ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അപ്പം എല്ലാ സമയത്തും എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട്. നമ്മളിപ്പോൾ കാണുന്നില്ലേ ധാരാളം സ്ത്രീകള് അഡൽസ് ആയതിന് ശേഷം ഡാൻസ് പഠിക്കാൻ വരുന്നവരും ഡാൻസ് പെർഫോം ചെയ്യുന്നവരെയും പാട്ട് പഠിക്കുന്നവരെയും ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് പഠിക്കുന്നവരെയും, ചിലർക്ക് സ്റ്റിച്ചിങ്ങിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് എംബ്രോയിഡറി ചെയ്യാനായിരിക്കും താല്പര്യം, ചിലർക്ക് കുക്കിംഗ്, ബേക്കിംഗ്, ഇന്നവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും, യാത്രകൾ പോകാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പൊ ഇതിനൊക്കെയുള്ള സമയവും സാഹചര്യങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ്. പൊതുവെ യാത്രയൊക്കെ പോകണം എന്ന് പലരോടും പറയുമ്പോൾ അവർ പറയാറുള്ളത് എവിടുന്ന് അവിടെ വരെ നടക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല, അപ്പോഴാണ് ഞാൻ യാത്ര പോകുന്നത്, യാത്ര പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റാത്തതിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി നമുക്ക് എന്ത് എഫേർട്ട് ഇടാൻ പറ്റും എന്നുള്ളത് ചിന്തിച്ചിട്ട് നമ്മൾ ആ മേഖലകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത് നമുക്ക് കൂടുതൽ സന്തോഷം തരും, നമ്മളുടെ ലൈഫിൽ

0: നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാക്കും. എനിക്ക് ഓരോ ദിവസവും ചെയ്യാനൊരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി ചെയ്യാനൊരു കാര്യമുണ്ട് എന്നുള്ളൊരു സെൻസ് ഉണ്ടാക്കും. ഞാൻ തന്നെ എനിക്ക് കൊടുക്കുന്ന വാല്യൂ കൂടും. നല്ല ഫ്രണ്ട്ഷിപ്സ് ഉണ്ടാക്കുക. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്തുക്കളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അതിനുള്ളൊരു സ്കില്ല് നഷ്ടപ്പെട്ടു പോയോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകാം. അതിനുള്ള റീസൺ സ്കില്ല് നഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, നമ്മൾ ആ മൊണോട്ടണസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു എന്നാണെങ്കിൽ അവർ ആ എന്നും കാണുന്ന മുഖങ്ങൾ തന്നെയാണ്. അവിടെ ഒരു പുതിയ സുഹൃത്തിനൊന്നുമുള്ള ഒരു സ്കോപ്പില്ല. അപ്പോൾ അത് ഈ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് പുതിയ സോഷ്യൽ റിലേഷൻസും കിട്ടും. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക.
1: കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ട്. ഇതുപോലൊരു ചർച്ച നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലും കുറച്ച് നാളുകൾക്ക് മുമ്പാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ ഒരു കാലഘട്ടത്താണെങ്കിൽ ഇത് ചർച്ച ചെയ്യാനോ പറയാനോ ഉള്ളൊരു സ്പേസ് പോലും നമുക്ക് ഇല്ലാതിരുന്നൊരു സമയമാണ്. ആ മാറ്റം എത്രത്തോളം നല്ലതാണ്?
0: തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചർച്ച വരുന്ന ഒരു കാലഘട്ടം വളരെ പേഴ്സണൽ എന്ന് നമ്മൾ ഇത്രയും നാളും വളരെ മറച്ചു വെച്ച് കൊണ്ട് നടന്നിരുന്ന അല്ലെങ്കിൽ ആ സഹനം മുഴുവൻ ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി നിന്നിരുന്ന ആർത്തവം പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ ഡിസ്കഷൻസ് പോകുന്നത് ഒക്കെ തീർച്ചയായിട്ടും നല്ല കാര്യം. നമ്മൾ മറ്റൊരു വ്യക്തിയെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. അതിപ്പോ ഇനി എത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും നമ്മൾ പോകുന്ന വഴിയിൽ ഒരു ആനയും കുട്ടിയാനയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് കാണാത്തവർക്ക് അത് കൗതുകവും നിത്യേന അത് കണ്ടുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങളുടെ സ്ഥലത്തേക്ക് കാട്ടുമൃഗങ്ങൾ പ്രവേശിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. എനിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ വേറൊരാളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് പലപ്പോഴും ഇതുപോലെയുള്ള ചർച്ചകൾ തന്നെയാണ്. ഇത് നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തതല്ലേ, ഇനി എന്തിനാണ് വീണ്ടും അതിനെക്കുറിച്ച് പറയുന്നത്? പക്ഷെ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം എത്തണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം. തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതുപോലെയുള്ള ചർച്ചകൾ ഗുണം മാത്രമേ ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ.
1: സ്ത്രീകളുടെ മനസ്സിന്റെ ആരോഗ്യം, അത് ജീവിതത്തിന്റെ തുടക്കമാണെങ്കിലും ജീവിതത്തിന്റെ സായാഹ്നത്തിലാണെങ്കിലും ഈ പറയുന്ന ഇടയ്ക്കുള്ള കാലഘട്ടം എവിടെയാണെങ്കിലും സ്ത്രീകളുടെ മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എന്ന് നമ്മളോട് ഇത്രയും നേരവും സംസാരിച്ചതിനും പറഞ്ഞു തന്നതിനും ഒക്കെ ആകാശവാണിയുടെ നന്ദിയും ശ്രോതാക്കളുടെ ഭാഗത്തു നിന്നുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് ഇനിയും ഇങ്ങനെ പറന്നുല്ലസിച്ച് നടക്കാനാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലെ. താങ്ക് യു മാം.
2: താങ്ക് യു.
3: ആർത്തവ വിരാമം അറിയേണ്ടതും പങ്കുവെക്കേണ്ടതും സൈക്കോളജിസ്റ്റായ ഡോക്ടർ പി പി വാണിദേവിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

சங்கீத சரணி, கர்நாடக சங்கீத பாடம். എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഗിരിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗിരിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകി. സുജാത ശ്രീനിവാസ്, നിഖിൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം ദുബായ്.

சங்கீத சரணி, கர்நாடக சங்கீத பாடம். എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭായ്യർ.